ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ തൃശൂർ. യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ് ഗൈസ്, എന്തായാലും ഉണ്ടല്ലോ ഇന്നത്തെ ഒരു പ്രഭാതം. വളരെ നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെയാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. വേനൽ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ചൂട് കുറയാനായിട്ട് അല്പം മഴ പെയ്തിരുന്നെങ്കിൽ. ഇപ്പം മഴ സമയമായപ്പോൾ നമ്മൾ ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്പം വെയിൽ വന്നിരുന്നെങ്കിൽ. കാര്യമൊന്നുമല്ല, വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ റൂമിലൊക്കെ തുണിയൊക്കെ ഉണങ്ങാതെ കിടക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. എന്തായാലും ഏതൊരു സാഹചര്യം വന്നാലും നമ്മുടെ മലയാളികൾക്ക് നല്ല പൂ പോലെ പുഷ്പം പോലെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ദിസ് ഈസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ജെ മിറ ഓൺ മോർണിംഗ് ബെൽ.

നല്ല ബന്ധങ്ങൾ ഘടികാര സൂചികൾ പോലെയാണ്. അവ ചിലപ്പോഴൊക്കെ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ, പക്ഷേ എല്ലായ്പ്പോഴും ബന്ധം നിലനിർത്തുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മീറ. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സിൻസിയർ ആയിട്ട് വളരെ ജെനുവിൻ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. പക്ഷേ അങ്ങനെ കണ്ടുകിട്ടിക്കഴിഞ്ഞാണല്ലോ ജീവിതകാലം മൊത്തം നമുക്കതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്, നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഏതൊരു ബുദ്ധിമുട്ടിലും ഏതൊരു ക്രൈസിസിലും വളരെ ശക്തിയുള്ള പാമ്പൻ പാലത്തിന്റെ കരുത്തോടെ. എന്തായാലും അങ്ങനത്തെ സുഹൃത്തുക്കളെ കിട്ടുക തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചുകൊള്ളുക. ഓർക്കുക, ഞാൻ വീണ്ടും പറയുന്നു, നല്ല ബന്ധങ്ങൾ കടികാര സൂചികൾ പോലെയാണ്. അവ ചിലപ്പോഴൊക്കെ മാത്രമേ കണ്ടുമുട്ടുകയുള്ളൂ, പക്ഷെ എല്ലായ്പ്പോഴും ബന്ധം നിലനിർത്തുന്നു. എനിക്കും കൂടെ നല്ല സുഹൃത്തുക്കൾ, എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഓടിച്ചാടി ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവൈലബിൾ ആവുന്ന എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ, അവരോടൊക്കെ മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ദിസ് ഈസ് യുവർ മോർണിംഗ് ബഡി ആർച്ചി മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. Yes, you guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈമായിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു SMS ക്വസ്റ്റിനാണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും ഈ കാർട്ടൂണൊക്കെ ഇഷ്ടമാണല്ലേ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കാർട്ടൂണൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ഈ ഡൊണാൾഡ് ഡക്കിനെ അറിയാലോ അല്ലേ? ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മല്ലയ്യ നിങ്ങളുടെ ഉത്തരം? അതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക്? ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക്? ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ മൈ റേഡിയോ 90FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന മിടുക്കന്മാരെ വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

Yes, guys, welcome back to Morning Belly, the My Radio 90 FM with me, your favorite morning buddy, RJ Meera. Yes, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. നന്ദു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നന്ദുവിന്റെ ഫാദർ ആയിട്ടുള്ള സജിൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. സോ ചേട്ട, വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ. അച്ഛനെ കുറിച്ച് വാദോരാതെ ഒരുപാട് മെസ്സേജസ് എനിക്ക് അയച്ചിട്ടുണ്ട്. സോ അച്ഛൻ അത്രയും നന്ദുവിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ സജിൻ ചേട്ടാ, വിഷു വെരി വെരി വെരി വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിന്റെ പേരിലും എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചേ മീറ.

ഒരു മുത്തച്ഛി കഥ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയുടെ ഒരു സ്റ്റേജ് വരെ നമുക്ക് ആ മുത്തച്ഛനെ അത്ര അങ്ങ് ദഹിക്കില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ആ മുത്തച്ഛിയുടെ മൈൻഡ് സെറ്റിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിരിക്കും ഇഷ്ടമല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമുക്ക് എത്ര പ്രായമായാലും, നമ്മൾ കൊച്ചുകുട്ടിയായാലും വലിയ ആളായാലും മുതിർന്ന വ്യക്തികളായാലും ഈവൻ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരാണെങ്കിലും മനസ്സെപ്പോഴും ചിൽ ചിൽ വൈബായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമുക്കിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് അയ്യോ പത്തോ പാവോ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ നമ്മളെപ്പോഴും ആരോഗ്യത്തോടുകൂടി മനസ്സും ശരീരവും വളരെയധികം ആരോഗ്യത്തോടുകൂടി വയസ്സാവുന്നതാണ് അടിപൊളി അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും ഈവൻ കൊച്ചുകുട്ടികളെയൊക്കെ ഞാൻ കാണുമ്പോണ്ടല്ലോ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികൾ പറയും, ഓ പ്രായമായി തുടങ്ങി, എൻ്റെ ബേർത്ത്ഡേ ആണ് നാളെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യേ എന്ന് വിചാരിക്കും. കാര്യം പ്രായം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സാണെങ്കിലും 50 വയസ്സാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു വൈബും അനുസരിച്ചിരിക്കും നമ്മുടെ ഏജിങ് എന്ന് പറയുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഇനിയിപ്പോ വാർദ്ധക്യത്തിലോട്ടൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, ആരോഗ്യത്തോടു കൂടി പ്രായമാവാം അല്ലെങ്കിൽ വയസ്സാവാം എന്നുള്ളത് ഒരു അടിപൊളി ഫാക്ടർ അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ന്യൂമറോളജിക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ കേരളം. അതാണ് ഞാൻ ഇത്രയും അലങ്കോല പരിപാടികളൊക്കെ പറഞ്ഞത്. പദ്ധതി നിർവഹണത്തിന് സംസ്ഥാന സർക്കാരും ലോകാരോഗ്യ സംഘടനയും തമ്മിൽ ധാരണയായെന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. വാക്സ് ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇഗർലി വീറ്റിക്ഞാണ് എന്നെനിക്കറിയാം. പക്ഷേ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് എൻജോയ് ചെയ്തതിന് ശേഷമാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.
1: വിടുമിതയമേന്തിപ്പിടി, ഹേ അതിൽ കനവൈ അള്ളിക്കൊടി, ഹേ കുറുഞ്ചിറകു കൂടി.

എനിക്ക് വയസ്സായി വയസ്സായി, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രായം എന്നെ വല്ലാതെ അധികം അതിക്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രായം എന്നെ നിയന്ത്രിക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇനി ആരോഗ്യത്തോടുകൂടി വയസ്സാവാട്ടോ. അപ്പോൾ പ്രായമാവുന്നു എന്നുള്ളൊരു ടെൻഷനോ വിഷമമോ പേടിയോ ഒന്നും നമ്മളിനി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വാക്സിൻ വരുന്നു, ന്യൂമോണിയ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കാൻ ഫലപ്രദമായിട്ടുള്ളൊരു വാക്സിൻ എന്നാണ് വിലയിരുത്തൽ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 25% പേർ വയോജനങ്ങളായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ബഡ്ജറ്റിൽ വാക്സിൻ യജ്ഞത്തിന് 50 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ യജ്ഞത്തെ കുറിച്ച് പഠിക്കാൻ സംഘടന തിരഞ്ഞെടുത്തത് കേരളം, പഞ്ചാബ്, ഡൽഹി, ഗോവ എന്നീ സംസ്ഥാനങ്ങളെയാണ്. എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിനെ കുറിച്ച്. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമ്മൾ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കവെയാണ് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തത്. എന്തായാലും ഇനി ആരോഗ്യത്തോടുകൂടി വയസ്സാവാം എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. വാക്സിനേഷൻ ആർക്കൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ജീവിതശൈലി രോഗമുള്ള 40 വയസ്സിന് മുകളിലുള്ളവർക്കും 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കുമാണ് വാക്സിനേഷൻ. ആസ്മ, ഹൃദ്രോഗം, പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം, ക്യാൻസർ ബാധിതർ, അവയവദാനം നടത്തിയവർ, പ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയവരിലൊക്കെ അണുബാധ സാധ്യത ഇല്ലാതാക്കാൻ ഈ വാക്സിൻ വഴി സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ ഇതിനെക്കുറിച്ച് അറിയാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറാം.

നമ്മളൊരു വാക്സിനേഷനെ കുറിച്ച് പറയുകയായിരുന്നില്ലേ, മാത്രമല്ല ആരോഗ്യത്തോടെ വയസ്സാകാം എന്നതിനെ കുറിച്ചും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും വീറ. ഒരാൾക്ക് ഒരു ഡോസ് മതിയാവട്ടോ ഈ ഒരു വാക്സിനേഷൻ. അതിന്റെ ചെലവ് വരുന്നത് 4,000 to 5,000 രൂപയാണ്. മാത്രമല്ല പ്രത്യേകം വാക്സിൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ഈ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വാക്സിനേഷൻ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും. മാത്രമല്ല ESI ആശുപത്രികളെയും ആശ്രയിക്കാൻ സാധിക്കും ഈ ഒരു വാക്സിനേഷന് വേണ്ടി. BPL കുടുംബത്തിലുള്ളവർക്ക് സൗജന്യമായിരിക്കും, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഈ ഒരു വാക്സിനേഷൻ. മാത്രമല്ല ന്യായവിലയിൽ ലഭിക്കാനായിട്ട് സർക്കാർ സബ്സിഡി ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തവും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ ചികിത്സ ലഭിക്കും. അല്ലെങ്കിൽ അയ്യോ 4,000 അല്ലെങ്കിൽ 5,000 രൂപ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ, ഈ ഒരു വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊന്നും ഇരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെങ്കിൽ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ അയച്ചോളൂ കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിദഗ്ധമായിട്ടുള്ള റിപ്പോർട്ട്. അപ്പൊ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഹൂ ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക്? നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഒക്കെ കളർഫുൾ ആക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഡൊണാൾഡ് ഡക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരാണത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഓ ദേക്കോ ഹോ ഗയാ ഫേർ, ഖേൽ ഹോ ഗയാ ശുരു, ദേക്കോ കിവൻ ജാ റഹേ.

അങ്ങനെ അങ്ങനെ ഒത്തിരി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമിറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ളത് സുഹൃത്തുക്കളെ കുറിച്ചാണ്. നല്ല ബന്ധങ്ങൾ കടികാര സൂചികൾ പോലെയാണ്. അവ ചിലപ്പോഴൊക്കെ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ, പക്ഷേ എല്ലായ്പ്പോഴും ബന്ധം നിലനിർത്തുന്ന ഫാക്ടേഴ്സാണ്. സോ നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു ഫേക്ക് വേൾഡ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു ഫേക്ക് വേൾഡിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വളരെ റെയറായിട്ട് ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ ചേർത്ത് വെച്ചോളുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപിക

വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറെയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ്. എന്നാൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്ന ഫുഡ് ഓർഡർ ചെയ്തതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം മാറുമല്ലേ. അങ്ങനെയുള്ളവരെന്നാൽ ജപ്പാനിലേക്ക് ഒന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. അവിടെ 99% ഫുഡ് ഓർഡറും മാറിക്കൊണ്ടു തരുന്ന ഒരു ഹോട്ടലുണ്ട്. വെജ് ഓർഡർ ചെയ്തവർക്ക് നോൺ വെജ് ഐറ്റംസ് വരും, കോഫി പറഞ്ഞവർക്ക് പകരം ചായ വരും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ പോകാൻ ഇച്ചിരി മടിയില്ലേ. എന്നാൽ ജപ്പാൻകാര് തേടി പിടിച്ചിട്ട് ആ ഹോട്ടലിൽ തന്നെ പോയി ഫുഡ് കഴിക്കും. എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അത്രയധികം ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് എന്ത് ഫുഡ് ആയിരിക്കും എനിക്ക് വരിക, അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നവരാണ് ഫുഡ് കഴിക്കാൻ പോകുന്നവരും. ഇതെന്താ ഇങ്ങനെ നല്ല ചിന്തിക്കണേ. ഡിംനേഷ്യ ബാധിച്ചിട്ടുള്ളവരാണ് അവിടെ വർക്ക് ചെയ്യുന്നവരിലെ ഭൂരിഭാഗം. തെറ്റിയ ഓർഡർ ആണെന്നുണ്ടെങ്കിലും ദേഷ്യം ഒന്നും കാണിക്കാണ്ട് ആ കൊണ്ടുവരുന്ന ഫുഡ്

മാത്രം ആസ്വദിച്ച് കഴിക്കുന്നവരാണ് അവിടേക്ക് പോവുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

Once again, welcome back to the show, Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ജപ്പാനിലെ ആ ഒരു ഹോട്ടലിലെ ആ ഒരു റെസ്റ്റോറന്റ്, അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ അതേ മെന്റാലിറ്റി തന്നെയാണ് കേട്ടോ നമുക്ക് ലൈഫിലും വേണ്ടത്. ബിക്കോസ് ലൈഫില് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആ കിട്ടിയ സംഭവത്തിൽ അല്ലെങ്കിൽ എന്താണോ ലഭിച്ചിരിക്കുന്നത് അതിനെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ച് അതിൽ സംതൃപ്തരായിട്ട് ജീവിക്കണം. ആ ഒരു റെസ്റ്റോറന്റില് 99% ഫുഡ് ഓർഡർ മാത്രമാണ് മാറിപ്പോകുന്നത്. അവിടെ 1% ചാൻസ് ബാക്കിയില്ലേ ഓർഡർ ചെയ്ത് അതേ ഫുഡ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ കാര്യം. ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാല് ഒരു ദിവസം പ്രപഞ്ചം എന്നുള്ള സത്യം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും മുകളില് അധികം മേലെ ഒരു സംഭവം നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടെത്തിച്ചു തരും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മാർച്ച് മാസമായി മനസ്സ് പൂക്കളായി രാജിലങ്കമേൽ പൂക്കം മസനക്കുഴിയിലെ മഞ്ഞുമഴയിലെ മിന്നലൂഞ്ഞാലാ.

നമ്മുടെ തൃശ്ശൂര് ഫുൾ ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും മനസ്സിന് അത്രയും സന്തോഷമുള്ളതാണ് അല്ലേ. ഈ താറാവിന്റെ കൂട്ടം ക്വാക് ക്വാക് എന്ന് പറഞ്ഞിട്ട് വയലിലേക്ക് അങ്ങോട്ട് പോകുന്ന കാഴ്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. താറാവിന്റെ ക്വാക് ക്വാക് സൗണ്ട് നമ്മളെല്ലാവരും അനുകരിച്ചു തുടങ്ങിയത് ഏത് സമയത്താന്ന് വല്ല നിശ്ചയമുണ്ടോ? അത് ഒരാളുടെ എൻട്രി കാരണമാണ്, ഡൊണാൾഡ് ഡക്ക്. ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, കാർട്ടൂൺ ക്യാരക്ടർ വന്നു തുടങ്ങിയപ്പോഴാണ് താറാവിന്റെ സൗണ്ട് ഇതാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഡൊണാൾഡ് ഡക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ന് ഡൊണാൾഡ് ഡക്ക് ഡേ ആണ്. ഒരു കാർട്ടൂൺ ക്യാരക്ടറിന് സ്വന്തമായിട്ടൊരു ഡേ സെലിബ്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ ആലോചിക്കാം ഒരു ക്യാരക്ടറിന്റെ പവർ എന്താണെന്നുള്ളത്. ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ അത് തന്നെ ആയിക്കോട്ടെ അല്ലേ. ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ ക്രിയേറ്റർ ആരാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവർ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മഴക്കാലം തുടങ്ങിയിട്ട് ഇതാ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ മഴക്കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിന്റെ കാര്യം. ഏറ്റവും കൂടുതലായിട്ട് രോഗങ്ങൾ പിടിപെടുന്ന സമയമാണ് ഈ മഴക്കാലം, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ. അങ്ങനെയുള്ളപ്പോ ഈ ഒരു മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണേ. വാട്ടർബോൺ ഡിസീസസ് ആണെങ്കിലും മോസ്കിറ്റോ ബോൺ ഡിസീസസ് ആണെങ്കിലും ധാരാളം വന്ന് പിടിപെടാനായിട്ട് സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ ഒരു മഴക്കാലം. മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണ്, വാട്ടർ ബോൺ ഡിസീസസും മോസ്കിറ്റോ ബോൺ ഡിസീസസും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ജലജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ്, ഇതിനൊരൊറ്റ പ്രതിവിധി ഉള്ളൂ, തിളപ്പിച്ചറിയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. മഴക്കാലത്ത് വെള്ളം എന്നുള്ളത് പൊല്യൂട്ടഡ് ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് തിളപ്പിച്ചറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. സ്ട്രീറ്റ് ഫുഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വൃത്തിയുള്ള ഏരിയകളിൽ പ്രിപ്പയർ ചെയ്യണത് അവിടുന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുമാത്രമല്ല കേടുപാടുകൾ വരാനും സാധ്യതകൾ കൂടുതലാണ്. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. പിന്നെയുള്ളതാണ് മോസ്കിറ്റോ ബോൺ ഡിസീസസ്, അതായത് ഈ കൊതുക് കൊണ്ടുതരുന്ന സമ്മാനങ്ങൾ. കൊതുകിന്റെ ഉറവിടങ്ങൾ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലുത്. വീടിന്റെ ഒക്കെ ചുറ്റും വെള്ളം ഒന്നും കെട്ടിക്കിടക്കാനായിട്ട് സമ്മതിക്കാണ്ടിരിക്കുക. കൊതുക് വല യൂസ് ചെയ്യുക. കൊതുകടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ലോഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യുക. ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് മാത്രമല്ല മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും കുറെ കാര്യങ്ങളുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മഴയായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, ഏത് ക്ലൈമറ്റ് ആയാലും നമ്മളെപ്പോഴും കീപ്പ് ചെയ്തു പോകേണ്ട ഒരു കാര്യമുണ്ട്, പേഴ്സണൽ ഹൈജീൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ്. പുറത്തുനിന്ന് വന്ന് കയറുമ്പോഴും ഫുഡ് കഴിക്കുന്നതിന് മുൻപും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും ഒക്കെ കൈകൾ നല്ല രീതിയിൽ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. തണുപ്പാണെന്ന് പറഞ്ഞിട്ട് കുളിയും നനയൊന്നും ഇല്ലാണ്ടിരിക്കരുത്. കുളിയും നനയൊക്കെ വേണം, എന്നാലാണ് നമ്മുടെ ശരീരം കൂടി വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളമാണ് അറിയാലോ. ആ വെള്ളത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത് ആർക്കൊരു നിശ്ചയില്ലാത്ത കാര്യമാണ്. കാരണം ഓടയും റോഡും എല്ലാം ഒന്നായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് നടന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് കുളിയും നനയില്ലാന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കുന്നുണ്ടോ അതൊക്കെ വന്ന് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നല്ല നല്ല പോലെ ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி துளும்புன்னச்சேல.
1: നല്ല അസല മഴയൊക്കെ ഇങ്ങനെ പെയ്ത് കാണുമ്പോൾ മഴയത്ത് ഇറങ്ങി കളിക്കാൻ നമുക്ക് കൊല്ലി ഇഷ്ടമാണ് അല്ലേ. എന്നാലേ ആ ഒരു പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. മഴ നനയുന്നത് മാക്സിമം അങ്ങോട്ട് ഒഴിവാക്കുക. ഓവറായിട്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ജലദോഷത്തിനും പനിക്കൊക്കെ കാരണമാവും. അത് മാത്രമല്ല, ഈ മഴവെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേയധികം മാലിന്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻസും സ്കിൻ ഡിസീസസും വരുത്താനായിട്ട് കാരണമാവും. അതുകൊണ്ട് മഴയത്തുനിന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കാലുകൾ വൃത്തിയായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി തുടച്ചുണക്കുക. എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ പകരുക വെള്ളത്തിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചപ്പൽ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല പോലെ പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവുന്നതും ഫ്രഷ് ആയിട്ടുള്ളതും നല്ല ചൂടുള്ളതുമായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങൾ അങ്ങനെ തന്നെ കഴിക്കാതിരിക്കുക. മാക്സിമം ഫ്രിഡ്ജിന്റെ യൂസ് കുറയ്ക്കുക, അതായത് ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ ഡംപ് ചെയ്യല് കുറയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തട്ടിമുട്ടി നമുക്ക് കഴിഞ്ഞു പോവാം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഫാഷൻ വേൾഡില് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും തിരിച്ചു വരുന്നതിന്റെ കൂട്ടത്തില് കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ അലമാരയുടെ മുകളിലേക്ക് എറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനം, ഒരു തുണി കഷ്ണം ഇപ്പൊ വീണ്ടും തിരിച്ചെത്തിരിക്കാൻ കേട്ടോ. അതും രാജകീയ പ്രൗഢിയോട് കൂടിയിട്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലമാരയുടെ മുകളിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ദുപ്പട്ട അല്ലെങ്കിൽ ഷോളുകൾ അല്ലേ. ഇപ്പതാ മെയിൻ ക്യാരക്ടറായിട്ട് ആശാൻ തിരിച്ചെത്തിരിക്കുകയാണ്. കുർത്തയുടെ കൂടെയും ലെഹങ്കയുടെ കൂടെയും ഒക്കെ തോളില് വളരെ വിനയത്തോടു കൂടിയിട്ട് ചുറ്റിക്കിടക്കുന്ന ആ ഒരു പതിവിനെയൊക്കെ മാറ്റിയിട്ട് പുത്തൻ മേക്കോവറോട് കൂടിയിട്ടാണ് ദുപ്പട്ടയുടെ രണ്ടാമത്തെ വരവ്. ഇന്റർനാഷണൽ ഫാഷൻ റൺവേകളിലും താരങ്ങളുടെ റെഡ് കാർപ്പറ്റ് ലുക്കിലും ഒക്കെ ഇപ്പൊ ദുപ്പട്ടയാണ് താരം. ഫാഷൻ വേൾഡിലെ പുതിയ ലോ അനുസരിച്ചിട്ട് എന്തിന്റെ കൂടെയും ദുപ്പട്ട എടുത്ത് അണിയാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റൈലിങ്ങിന്റെ വേറിട്ട സാധ്യതകൾ തേടാണ് ഇപ്പൊ ദാ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഫാഷൻ ലവേഴ്സ് ആണെങ്കിലും. Stay tuned on my radio 90FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ദുപ്പട്ടയുടെ പുത്തൻ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. വെസ്റ്റേൺ ഗൗൺസിന്റെ ആ ഒരു ആധുനികതയ്ക്കും സാരിയുടെ ആ ഒരു ട്രഡീഷണൽ പ്രൗഢിക്കും ഒക്കെ ഒരുപോലെ പകിട്ടേക്കുന്നതാണ് ദുപ്പട്ടയുടെ പുതിയൊരു വരവ്. റീസെന്റ്ലി ബോളിവുഡ് നടി ജാൻവി കപൂർ ധരിച്ചിട്ടുണ്ടായിരുന്ന സാരി ട്രെൻഡിങ് ആയതിന്റെ ഒരൊറ്റ റീസൺ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഡിസൈനർ മനീഷ് മൽഹോത്ര ഒരുക്കിയിട്ടുണ്ടായിരുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഷിഫോൺ സാരിയുടെ ഭംഗി കൂട്ടി ഇത് അതിന്റെ കൂടെ ധരിച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഞ്ചുകളുള്ള ഷിഫോൺ ദുപ്പട്ട തന്നെയായിരുന്നു. അതിനോട് റിലേറ്റ് ചെയ്തിട്ട് മനീഷ് മൽഹോത്ര പറഞ്ഞ വാക്കുകളുണ്ട്. നമ്മുടെ ദുപ്പട്ടയിൽ നിന്ന് പ്രചോദിതമായി ആഗോള ഫാഷൻ രംഗത്ത് ഈ വർഷം ഡ്രേപ്പിംഗും തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത്രേ സാരിയുടെ കളറിലോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലോ വരുന്ന ദുപ്പട്ട ഒരു തോളിലും മാത്രമായിട്ട് വെയർ ചെയ്യേ, രണ്ട് തോളിലും കൂടിയിട്ട് കേപ്പ് മാതൃകയായിട്ട് ധരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പഴയ സാരികൾക്ക് ഡിസൈനർ ലുക്ക് നൽകാനായിട്ട് ഈ ഒരൊറ്റ രീതി മതി. ഇത്രേ നയൻറ്റീസിലെ ബോളിവുഡ് ഗൃഹാതുരതയും അതുപോലെ ആധുനിക സ്റ്റൈലിംഗും ഒക്കെ ഒരുമിപ്പിക്കുന്ന സ്കിനി ദുപ്പട്ടയാണ് വേറൊരു ചൂടൻ ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. കനവും വീതിയും ഒക്കെ കുറഞ്ഞിട്ട് റിബർ പോലെയോ അല്ലെങ്കിൽ ചോക്കറിന്റെ പോലെയൊക്കെ കഴുത്തിൽ ചുറ്റി കിടക്കുന്ന ടൈപ്പ്. ഇപ്പൊ ദ ഗ്ലോബൽ ഫാഷൻ ബ്രാൻഡുകളുടെ റെഡി ടു വെയർ ഡ്രസ്സസിലും അറ്റാച്ച്ഡ് ആയിട്ട് ദുപ്പട്ടാസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

Welcome back to the show Magic Logic. A very good afternoon, dear listeners. It's me, RJ Anjali. രാത്രി പിടിക്കുന്ന മഴ രാവിലെ ആയാലും ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കിടന്നുറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതപ്പിന്റെ ഉള്ളിൽ ഈ ചുരുണ്ടുകൂടി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ചാടി എണീക്കുമ്പോഴാണ് സമയം കുറയായാലോ, ജോലിക്ക് പോകണം, പിള്ളേരെ സ്കൂളിൽ വിടണം, അങ്ങനെ എന്തൊക്കെ പണികളാ. ആ ഒരു പെടച്ചിലിന്റെ ഉള്ളില് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? അങ്ങനെ ഒരു ഐറ്റം ദാ പിടിച്ചോളൂ കേട്ടോ. പേരൊന്നും എന്നോട് ചോദിക്കരുത്, പക്ഷെ സാധനം കിടുവാണ്. ഒരു കപ്പ് റവയും കുതിർത്ത അവലും തൈരും തക്കാളിയും ആവശ്യത്തിന് വെള്ളവും വറ്റൽ മുളകും ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ദോശയുടെ മാവിന്റെ പരുവത്തിന് ആക്കിയിട്ട് ആ ബാറ്റർ എടുത്ത് തവിയിൽ ഒഴിച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് സാധനമാണ് കേട്ടോ. ചട്നിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇനി അതൊന്നും ഇല്ലാണ്ടും കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയിട്ടുള്ള സംഭവമാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ പഞ്ഞു പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി ദോശയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിന് ഇതുവരെയായിട്ടും ഉത്തരമയക്കാത്ത ഒരു കുറച്ച് പേര് കൂടി ഉണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇനി ഉത്തരമയക്കാത്തത്? നമുക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ് കാർട്ടൂൺസ് കാണുക എന്നുള്ളത്. ആ കാർട്ടൂണിലെ നമ്മുടെ 90s kids മാത്രമല്ല, അതുക്കും മുമ്പുള്ളവരെയും അതുക്ക് പിമ്പുള്ളവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡൊണാൾഡ് ഡക്ക്. ഈ ഡൊണാൾഡ് ഡക്ക് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്കിന്റെ ക്രിയേറ്റർ ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ദ ക്രിയേറ്റർ ഓഫ് ഡൊണാൾഡ് ഡക്ക്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരമയക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യൂയിലുള്ള കുറച്ചധികം ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേ അധികം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 1 മണി ആവാറായി. പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ലൈഫിലെ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് 99% നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്. ആ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനകത്ത് സംതൃപ്തി കണ്ടെത്തുക, അതിനകത്ത് സന്തോഷം കണ്ടെത്തുക, എന്നിട്ട് ആ 1% വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ എത്രമാത്രം കാത്തിരിക്കുന്നുണ്ടോ അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു വലിയ സന്തോഷം എത്തിച്ചേരും. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ, ഒരു പ്രത്യാശയിൽ ഞാൻ ദാ വിട പറയുകയാണ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. Kate Aranya Kodu Kuda. Lunch break adichu undu Arshin. Niraj Jaragi idavide theettunda Grithya Grithya Saviyatha thenne. Endana ellarum bakshanam kazhichu sharayitt irikkano. Kurchu naalayitt ee mazhakkalokke ayidukondanne ee mazha kaanum ee thanutha bakshanangal kazhikkanayitt. Kurchu verukku ee thanutha bakshanangalodayirikkum priyam. Adupole thanne kurchu verukku ee choodulla bakshanangalodayirikkum le priyam. Pakshe ee thanavathe nammal thanutha food kazhichittundengil nammude koode koode pirappu pole verunna കുറച്ച് പേരുണ്ട്. അതായത് ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വന്നത് മാറാനായിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലേ. സോ ആഘോഷങ്ങളൊക്കെ ആകാം, ഈ മഴയത്തുള്ള എൻജോയ്മെന്റ്സ് ഒക്കെ ആകാം, എന്നാൽ നമ്മുടെ ഹെൽത്ത് അതിനോടൊപ്പം നമ്മളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. സോ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരും കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. സോ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ട് ഒരു സൈഡിനായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശാനകി ആടുകളുടെ കൂടിയുള്ളത്

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? സമയം. പണം നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് വീണ്ടും സമ്പാദിക്കാനായിട്ട് പറ്റും, എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു സമയം സ്വർണത്തെക്കാൾ ചില സമയത്ത് നമ്മൾ വിലപ്പെട്ടതാണെന്ന് പറയുന്നത്. ഈ വിജയിച്ച എല്ലാ വ്യക്തികളുടെയും ഒരു പ്രധാന രഹസ്യം എന്ന് പറഞ്ഞാൽ അവർ ഈ സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം എല്ലാവർക്കും 24 മണിക്കൂറാണല്ലോ കിട്ടുന്നത്. എന്നാൽ ആ ഒരു സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ സംടൈംസ് ഈ വിജയമായാലും പരാജയമായാലും. അതുകൊണ്ട് തന്നെ ഈ സമയം പാഴാക്കാതിരിക്കുക. കാരണം നമ്മളിപ്പോ ഇരുന്ന പിന്നിലേക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ എത്ര നല്ല കുട്ടിക്കാലമായിരുന്നു, എത്ര നല്ല കാലഘട്ടമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അപ്പൊ ഈ ഒരു സമയത്തിന് നമ്മൾ കുറച്ചും കൂടി വാല്യൂ കൊടുത്തിട്ട് അത് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: King Khan, yo, honey singer.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ തന്നെ നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. ആ ചോദ്യം പറയുന്നതിന് മുൻപ്, പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൽ ഡൊണാൾഡ് ഡക്ക്, ഡൊണാൾഡ് ഡക്കിനെ അറിയാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ലല്ലേ. സോ ഇന്നത്തെ ചോദ്യവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞു കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നേരായിട്ട് ഉണ്ടല്ലേ. ഇന്ന് നമ്മുടെ ജയസൂര്യ ജയേട്ടൻ ഒരു പഴയ ഗാങ്സ്റ്ററായി ഗിരിയായി തിളങ്ങിയ ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ തൃശ്ശൂരിന്റെ പശ്ചാത്തലത്തിൽ ശാന്തമായി ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന ഒരാള് വീണ്ടും ക്രൈം ലോകത്തിലേക്ക് അടുത്തിന്റെ ഇടയിലേക്ക് വലിക്കപ്പെടുന്നതാണ് ഇതിന്റെ കഥ. മാസ് ഡയലോഗുകളും അതുപോലെ തന്നെ ഫൈറ്റ് സീനുകളും തൃശ്ശൂരിന്റെ വൈബ് ഫീൽ ചെയ്യുന്ന സെറ്റുകളും എല്ലാം കൂടി ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചാണ്. ഐ തിങ്ക് ഗിരി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്ന്. ഇനിയിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴേക്കും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ വെക്കുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷവും നമ്മൾക്ക് കേട്ടുകൂട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ തൃശ്ശൂരിന്റെ ഉത്സവ നഗര പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു മാസ് ആക്ഷൻ ഗാങ്സ്റ്റർ കഥയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഏതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിന് ശേഷം രാജേഷ് മോഹൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ തൃശ്ശൂർ പൂരം. സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മാസ് ആക്ഷൻ ഗാങ്സ്റ്റർ എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. ആൻഡ് ഇതിൽ ഹൈലൈറ്റ് നമ്മുടെ ഈ തൃശ്ശൂരിന്റെ പശ്ചാത്തലത്തിലാണല്ലേ നടക്കുന്നത്. കഥയിലെ ഗിരി ഒരിക്കലൊരു ക്രൈം ലോകത്തെ ശക്തമായ ഒരു സ്വാധീനമുള്ളൊരു ഗാങ്സ്റ്റർ ആയിരുന്നു. എന്നാൽ നന്നാവണം എന്ന് വിചാരിച്ച് ജീവിതം ശാന്തമായി മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ വീണ്ടും ആ ഒരു ഗാങ്സ്റ്റർ ആ ഒരു ഗാങ്ങിലേക്ക് വീണ്ടും വരുന്നതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തൃശ്ശൂർ പൂരം സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ നായകൻ നമ്മൾ പറഞ്ഞു കിരീട കഥയാണ് പറയുന്നേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഒരാളെ കൂടി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. വില്ലൻസ് വില്ലൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ഐക്കോണിക് വില്ലൻ എന്ന രീതിയിൽ ഒരാളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. കഥയിൽ പ്രധാനമായും ഗാങ് പ്ലസ് പോലീസ് പ്ലസ് റിവെഞ്ച് ട്രാക്ക് ചേർന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ലവ് ട്രാക്ക് വരുന്നുണ്ട്. പ്രധാന ഫീമെയിൽ ക്യാരക്ടറായി വരുന്നത് സ്വാസിക വിജയയാണ്. ലീഡ് റോളിൽ തന്നെ ഇമോഷണൽ സൈഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടതാണ് ഗിരിയുമായിട്ടുള്ള ഒരു കോംബോ, അതുപോലെ തന്നെ എസ്പെഷ്യലി അതിലെ പാട്ട്. യെസ്, എന്തായാലും പാട്ടുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ വാർഡുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ നായകൻ ഗിരി തന്റെ പഴയ ഗാങ്സ്റ്റർ ജീവിതത്തിലേക്ക് വീണ്ടും കുടുങ്ങിയ ശേഷം എല്ലാ എതിരാളികളെയും നേരിട്ട് തന്റെ ശത്രുക്കളെ തകർക്കുകയാണല്ലേ. അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ പ്രധാന വില്ലൻ ശ്യാം രംഗൻ കൊല്ലപ്പെടുകയും ഗിരി വീണ്ടും തന്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യുകയാണല്ലേ. അവസാന സീനിൽ അവൻ പഴയ പോലെ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനായി ശ്രമിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. മെയിൻലി ഇതിൽ പിന്നെ പറയുന്നത് ഹിംസയും പ്രതികാരവും അല്ല, സമാധാനമാണ് യഥാർത്ഥ വിജയം. നമ്മുടെ ലൈഫിൽ സമാധാനം ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ, കുറച്ചും കൂടി നന്നായിട്ട് പോകും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് കുറച്ച് സ്പെഷ്യൽ തന്നെയായിരിക്കുള്ളൂ ഈ ഒരു സിനിമയായാലും പാട്ടായാലും ഒക്കെ. ഏതായാലും ഇതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു മൂവിക്ക് ഒരു ഇടവേള കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേന്തി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സ്വപ്നരാജ്യം മൂന്നാം ഘട്ടം എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം രഞ്ജിനി വിജയൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കൃഷ്ണയുടെ ചിത്രീകരണം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണല്ലേ. യവനിക ട്രാക്സിന്റെ ബാനറിൽ പൂർണ്ണമായും യു കെയിൽ ചിത്രീകരിക്കുന്ന ഈ ഫാമിലി ഡ്രാമ സംവിധായകന്റെ മൂന്നാമത്തെ സ്വതന്ത്ര ചലച്ചിത്ര സംരംഭമാണ്. അതുപോലെ വിവിധ ലൊക്കേഷനുകളിലെ 12 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയാക്കി June 4 ആദ്യ ഷെഡ്യൂൾ സമാപിച്ചു. June 15 ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുന്നതാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ചിത്രത്തിൽ പാർവതി പിള്ള, ഹരിഗോവിന്ദ്, തവരശ്ശേരി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൽ പുതുമുഖങ്ങളടക്കം വലിയൊരു താരനിരയാണ് വരുന്നത്. എന്തായാലും സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്തി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഇത് നെസ്ലിൻ്റെ ടൈം ബോളിവുഡ് ടൈംസുമായി വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇപ്പൊ നമ്മുടെ തിയേറ്ററുകളിൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ നെസ്ലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ബോളിവുഡ്. ആ ഒരു സിനിമയിലേക്ക് വരുമ്പോ മനോജ് നൈറ്റ് ശ്യാമളനെയും രാം ഗോപാൽ വർമ്മയെയും വിനയനെയും റോൾ മോഡലായി കാണുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംവിധായകനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു എരുപതുകാരനായ വിനീത് മാധവിന്റെ കഥയാണ് ബോളിവുഡ് ടൈംസിൽ പറയുന്നത്. ഹോളിവുഡ് ചിത്രമായ ദ മമ്മിയിലൂടെ DTS എന്ന സാങ്കേതിക വിദ്യയെ അറിഞ്ഞ് മലയാളത്തിലെ ആദ്യ DTS ചിത്രമായ ഇന്ദ്രിയം കണ്ട് ബോളിവുഡ് മതി എന്ന് തീരുമാനിക്കുന്ന വിനീതിന് ഊണിലും ഉറക്കത്തിലും സിനിമ മാത്രമേ ഉള്ളൂ. 12ാം ക്ലാസ്സിൽ തന്റെ ആദ്യ ഹൊറർ ഹാസ്യ ചിത്രം ഒരുക്കി വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിക്കുന്ന വിനീത് പിന്നീട് ചുവടുവെക്കുന്നത് മലയാള സിനിമയിലേക്കാണ്. ഒരു നല്ല സംവിധായകനാകണം, ആദ്യം നല്ലൊരു മനുഷ്യനാകണം എന്ന് വിശ്വസിക്കുന്ന വിനീതിനും മലയാള സിനിമയിലെ ശോഭിക്കാനാകുമോ? മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംവിധായകൻ

സഹായിക്കാനാകാൻ സ്വപ്നം സഫലമാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ യൂറോ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ ബ്യൂട്ടിഫുൾ ലവ് പാട്ടുകൾ കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അറിഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മോളിവുഡ് ടൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഉദയനാണ് താരം പോലെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ ശ്രീനിവാസൻ ബ്രില്യൻസുകൾ പോലെ തന്നെ അഭിനവ് സുന്ദർ നായകന്റെ സിഗ്നേച്ചർ മേക്കിംഗിലൂടെ വേറിട്ട് നിൽക്കുകയാണ് സിനിമ. അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിലെ ചില കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട് മോളിവുഡ് ടൈംസിൽ. അതുപോലെ തന്നെ മുകുന്ദനുണ്ണി പോലെ അത്ര ഡാർക്ക് അല്ല ഈ ഒരു സിനിമ. പിന്നെ വിനീത് മാധവന്റെ സിനിമാ കരിയറിൽ വിധി വരുത്തി വെക്കുന്ന വിനികളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. എന്റെ വിധി ഞാൻ തീരുമാനിക്കുന്നതാണെന്ന് വിശ്വസിച്ച് വിധിയെ പോലും അവഗണിച്ച് നടക്കുന്ന നീങ്ങുന്ന വിനീത് വേറിട്ടൊരു ഹിറ്റ് നേടി മലയാള സിനിമയുടെ ഭാഗമാകുന്നതാണ് ലക്ഷ്യം. അതുപോലെ ലോകത്തൊരാളും ചിന്തിക്കാത്ത ഒരു ഹൊറർ കോൺസെപ്റ്റ് എടുത്ത് ഏവരെയും പേടിപ്പിച്ച് ലോകമറിയുന്ന സംവിധായകനാകുക. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും കണക്ട് ആകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സിനിമ ജീവശ്വാസമായി കൊണ്ട് നടക്കുന്നവർക്കും 90s കിഡ്സിനും ഒരു പൊടിക്ക് കൂടുതൽ ചിത്രം കണക്ട് ആകും. അതെന്താണ് എന്നൊക്കെ ഒരു സിനിമ കണ്ടു തന്നെ അറിയണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതായത് അവിടെ ബ്യൂട്ടിഫുൾ ഉള്ള വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

എന്നാലത് ആരായിരിക്കും എന്ന ചിന്തയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു എസ്എംഎസ് ക്വസ്റ്റ്യൻ മിസ്സായോ? എന്തായാലും ആ ഒരു ചോദ്യവുമായി ഞാൻ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യത്തിന്റെ കറിയാണ്. നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുഞ്ഞുനാളിലെ കണ്ടിട്ടുള്ള ഡൊണാൾഡ് ഡക്ക്. ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക്? ഹു ക്രിയേറ്റഡ് ഡൊണാൾഡ് ഡക്ക് എന്നുള്ളതാണ് നമ്മുടെ ഈ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. കുറച്ചു പേരും കൂടി ഉണ്ട് ഉത്തരങ്ങളൊക്കെ അയക്കാനായിട്ട്. ഞാൻ ഒരു ചോദ്യം മിസ്സായിട്ടാണ് എങ്കിൽ ചോദ്യം കിട്ടിയില്ലേ, ഇനി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാൻ മറക്കരുതട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോട് അടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. അപ്പൊ ഈ പോകുന്നതിന് മുൻപ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ഫുഡിനെ ഒക്കെ കുറിച്ചിട്ടാണ്. ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് പറഞ്ഞതാണ് ഈ ഒരു സമയത്തെ കുറിച്ച്. അല്ലെ, ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ പോലും കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് ഈ സമയം കിട്ടുന്നത് അല്ലേ. അപ്പൊ അത് വേണ്ട രീതിയിൽ എന്താ യൂസ് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കുക. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കുള്ളൂ ഈ ഒരു സമയത്തെ കുറിച്ച് അതിന് ഇമ്പോർട്ടൻസ് എത്ര മാത്രമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാകാം അല്ലേ. സോ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും ആ ഒരു കഴിഞ്ഞ കാലഘട്ടം, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു അപ്പപ്പ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. എന്തായാലും നമ്മൾക്ക് അടുത്ത ദിവസം കൃത്യ സമയം തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

My Radio 90 FM கேட்டறிஞர் கூட்டுக்கூடா.

Castle to the sun, but no more break.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா.

ഹലോ, ഗുഡ് ഈവനിങ് തൃശൂർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കതൊക്കെ നേടിയെടുക്കണമെന്ന് വലിയൊരു ആഗ്രഹവും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ വിജയിക്കാൻ വലിയ പാരമ്പര്യമോ കോടികളുടെ മൂലധനമോ വേണമെന്നൊന്നുമില്ല. ഒരു സ്വപ്നവും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാനുള്ള മനസ്സും മതി. എന്താണ് നിങ്ങളുടെ സ്വപ്നം? എനിക്കുമുണ്ട് അങ്ങനെ വലിയ വലിയ ഒരുപാട് സ്വപ്നങ്ങൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, മലയോളം ആഗ്രഹിച്ചാലാണ് നമുക്കൊരു ചെറിയ കുന്നിക്കുരുവെങ്കിലും കിട്ടുമെന്ന്. എന്തായാലും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഷാഹിന്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. നമ്മൾ പറഞ്ഞത് സ്വപ്നങ്ങളെ കുറിച്ചാണല്ലേ. നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മകളിൽ വരുന്നത്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അങ്ങനെ എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്ത വലിയൊരു സ്വപ്നത്തിൻ്റെ ഒരു ചിറകിലാണ് ഞാനിപ്പോഴിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ, അതിലേറെ എനിക്ക് അഭിമാനവുമുണ്ട്. ഉള്ളിൽ അങ്ങനെ ഉറങ്ങാതെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നമുക്കൊരിക്കൽ സാധ്യമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഞാൻ മൈ റേഡിയോ 90 FM ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക. പ്രപഞ്ചശക്തി നിങ്ങൾക്കും അതിനൊരു അവസരം ഒരുക്കിത്തരും. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഇസ് RJ ഷാഹിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. ഒരു മനുഷ്യൻ വിജയിച്ചാൽ അത് അദ്ദേഹത്തിന്റെ കഥയാകും. എന്നാൽ ആ വിജയം മറ്റുള്ളവർക്ക് പ്രചോദനമായാലോ? അതൊരു ചരിത്രം തന്നെയാകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്തരം ഒരു ചരിത്രത്തിന്റെ കഥയാണ്. കേരളത്തിന്റെ മണ്ണിൽ നിന്നുയർന്ന് ഇന്ത്യയുടെ വ്യവസായ ലോകത്ത് സ്വന്തം സ്ഥാനം നേടിയെടുത്ത, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ഒരു മനുഷ്യന്റെ ജീവിതയാത്ര, വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ ഒരു മലയാളിയുടെ അസാധാരണ ജീവിതകഥയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റെബിലൈസർ യൂണിറ്റിൽ നിന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുത്ത, ബിസിനസ് വിജയത്തിനൊപ്പം മനുഷ്യ സ്നേഹത്തിന്റെയും മാതൃകയായ ഒരു വ്യക്തി, അതാണ് തൃശൂർക്കാരനായ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. അദ്ദേഹത്തിന്റെ ചെറിയ തുടക്കത്തിൽ നിന്നുള്ള വലിയൊരു നേട്ടത്തിലെത്തിയ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നല്ല കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഷാഹിൻ. എനിക്ക് വിജയിക്കാം എന്നൊരു വിശ്വാസം തന്നെയാണ് ഒരു ബ്രാൻഡിനെയും ഒരു ബിസിനസ് സാമ്രാജ്യത്തെയും ജനിപ്പിക്കുന്നത്. സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ തടസ്സമല്ലെന്ന് തെളിയിച്ച ഒരു മനുഷ്യൻ, ബിസിനസ്സിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടും മനുഷ്യ സ്നേഹം കൈവിടാത്ത ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചു സബ് ചിറ്റിലപ്പള്ളി എന്ന പേര് വ്യത്യസ്തമാകുന്നത്. ഒരു മനുഷ്യന്റെ വിജയമയാൾ എത്ര ഉയരത്തിലെത്തി എന്നതിലല്ല, എത്ര പേരെ കൂടെ ഉയർത്തി എന്നതിലാണ്. ആ സത്യം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് കൊച്ചു സബ് ചിറ്റിലപ്പള്ളി. ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ, തൃശൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു യുവാവ്, വലിയ ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല, പക്ഷേ മനസ്സിലൊരു വിശ്വാസമുണ്ടായിരുന്നു, സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. 1970s അവസാനം ചെറിയൊരു മൂലധനവുമായി ഒരു സ്റ്റെബിലൈസർ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കേരളത്തിന്റെ വൈദ്യുതി വോൾട്ടേജ് വ്യതിയാനങ്ങൾക്ക് പരിഹാരം കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിൽ നിന്നാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വി ഗാർഡ് എന്ന ബ്രാൻഡ് ജനിച്ചത്. വിശേഷങ്ങൾ ഇനിയുമുണ്ട് ഏറെ പറയാൻ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

പക്ഷേ കൊച്ചുസേപ്പ് ചിറ്റിലപ്പള്ളി പുതിയ സ്വപ്നങ്ങൾ കാണാൻ മടിച്ചില്ല. ഇന്ത്യയിൽ ലോകോത്തര നിലവാരത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ വേണമെന്ന ആശയം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ വണ്ടർലയുടെ ജനനം. ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിനോദയാത്രകളുടെ ഭാഗമായ ഒരു വലിയ ബ്രാൻഡായി തന്നെ അത് വളർന്നു. സ്റ്റേ ട്യൂൺഡ്. This is My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഷാഹിന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. ഇനി പറയാനുള്ളത് കൊച്ചു ചിറ്റിലപ്പള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ കഥയാണ്. 2011 രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു വാർത്ത വന്നിരുന്നു. ഒരു അപരിചിതനായ ട്രക്ക് ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ കൊച്ചു ഹുസൈബ് ചിറ്റിലപ്പള്ളി തന്റെ വൃക്കദാനം ചെയ്തൊരു കഥ. ബന്ധുവോ സുഹൃത്തോ ഒന്നുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്തരമൊരു തീരുമാനമെടുത്തത് വലിയൊരു ചർച്ചയായിരുന്നു. അതിലൂടെ അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും അദ്ദേഹം ശക്തമായ പ്രചോദനമായി. വിജയം എന്നത് ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ മാത്രമല്ല, സമൂഹത്തിന് നമ്മൾ ചെയ്യുന്ന നന്മകൾ കൂടിയാണ് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് പറഞ്ഞു. അദ്ദേഹം പലപ്പോഴായി യുവാക്കളോട് പറയുന്നത് ജോലി അന്വേഷിക്കുന്നവരായി മാത്രം നിലനിൽക്കാതെ തൊഴിൽ സൃഷ്ടിക്കുന്നവരാകണമെന്നാണ്, പരാജയത്തെ ഭയപ്പെടരുതുമെന്നുമാണ്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. കൊച്ചൂസഫ് ചിറ്റിലപ്പള്ളി ഒരു വ്യവസായി എന്നതിലുപരി ഒരു പ്രചോദനം തന്നെയാണ്. ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് ദേശീയ തലത്തിലെ ബ്രാൻഡുകൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. കോടികളുടെ ബിസിനസ് ഉണ്ടാക്കിയിട്ടും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറക്കാത്ത ഒരാളാണ് അയാൾ. സ്വപ്നം കാണാനും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമായ ഒരു വ്യക്തിത്വമാണ്. സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും കഴിയും, എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഓരോ വിജയത്തിന് പിന്നിലും ഓരോ കഥയുണ്ട്, ഓരോ കഥയിലും ഓരോ പാഠമുണ്ട്. കൊച്ചൂസഫ് ചിറ്റിലപ്പള്ളിയുടെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യമായി ചിന്തിക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സമൂഹത്തോടൊപ്പം വളരാനുമാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ, മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് അശ്വതി ശ്രീകാന്ത്. അവരെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ സാധാരണ ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങളെ പോലും മനോഹരമാക്കി എഴുതാൻ അവർക്കൊരു പ്രത്യേക കഴിവാണുള്ളത്. അവരുടെ ഓരോ എഴുത്തിലും സ്ത്രീ ജീവിതം, കുടുംബം, വികാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതിന് അവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എഴുത്തുകാരി എന്ന നിലയിലും അവതാരക എന്ന നിലയിലും മലയാള സാഹിത്യ മാധ്യമ രംഗത്ത് സ്വന്തമായൊരു സ്ഥാനം തന്നെ അവർ നേടിയിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചിരുന്നു. ശബ്ദത്തിലൂടെയും അവതരണത്തിലൂടെയും പ്രേക്ഷകരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവാണ് പിന്നീട് ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധ നേടാൻ സഹായിച്ചത്. അശ്വതി ശ്രീകാന്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് കുറച്ച് നല്ല പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. അശ്വതി ശ്രീകാന്തിന്റെ മഴയുറുമ്പുകളുടെ രാജ്യം, തായില്ലാത്ത മിഠായികൾ, കാളി, സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സന്തോഷത്തിന്റെ സമവാക്യങ്ങളാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. സന്തോഷം എന്താണ്? വലിയ വിജയങ്ങളാണോ? ധാരാളം പണമാണോ? അതോ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ആ ഒരു പുസ്തകം എനിക്ക് നൽകിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വലിയ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളെ കാണാതെ പോകാറുണ്ട്. സന്തോഷം എന്നത് എവിടെയോ കണ്ടെത്താനുള്ള ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതാണ് അവരുടെ എഴുത്തിൻ്റെ ഭംഗി. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നിരുന്നത് അശ്വതി ശ്രീകാന്തിന്റെ സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും വായിച്ചപ്പോ തോന്നിയത് എന്താന്ന് വെച്ചാല്, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുറേ പ്രശ്നങ്ങള് അതിനുള്ള ഒരു പരിഹാരം എനിക്കൊരാള് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു തരുന്നത് പോലെയാണ്. അത്രയും സിമ്പിളായിട്ടുള്ള എഴുത്താണ് അശ്വതി ശ്രീകാന്തിൻ്റെ. സ്നേഹം, നന്ദി, ഓർമ്മകൾ, പ്രതീക്ഷ, ഇവ കൂടി ചേർന്നാൽ ജീവിതം മനോഹരമാകുമെന്നത് ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ജീവിതത്തിലെ സന്തോഷം തേടി ദൂരെ എങ്ങും പോകേണ്ടതില്ല. അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ പുസ്തകം ഒന്ന് മേടിച്ച് വായിക്കാൻ ശ്രമിക്കണം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഷാഹിന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ പുസ്തകങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചതല്ലേ. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു വഴികാട്ടി കൂടിയാണ്. നമുക്ക് ഓരോ പേജിൽ നമ്മൾ മറിക്കുമ്പോൾ കഥകൾ മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, മറ്റൊരാളുടെ ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂടിയാണ്. ഓരോ പുസ്തകങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും പുസ്തക വായന ഒരു ശീലമാക്കി മാറ്റിയെടുക്കണം. നമ്മുടെ നല്ലൊരു സുഹൃത്തായിട്ട് പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു നല്ല പുസ്തകം ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തുകയില്ല. അത് നമ്മളോട് സംസാരിക്കും, ചിലപ്പോഴൊക്കെ അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും, നമുക്കുള്ളിലെ നമ്മളെ തന്നെ കണ്ടെത്താൻ സഹായിക്കും. എൻ്റെ പുസ്തക വായന എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന. ഒരുപാട് കഥകൾക്കും വിശേഷങ്ങൾക്കും ഇടയിൽ നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? തൽക്കാലം ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ എടുത്തു വെക്കൂ. കാരണം വലിയ വിജയങ്ങളെല്ലാം ഒരു ചെറിയ തുടക്കത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഓർക്കുക, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നങ്ങൾ. അപ്പൊ എന്റെ ഗുഡ് ബൈ ഇവന്റിന്റെ സമയമായിട്ടുണ്ട്. വീണ്ടും കേട്ടുമുട്ടാം എന്നൊരു പ്രതീക്ഷയോടുകൂടി ടാറ്റ ബൈ ബൈ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഷാഹിന.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.